0: ഓപ്പോസിഷൻ ക്യാമ്പ്, ഡി എം കെ സെക്യൂരിറ്റി നെല്ലിത്തോപ്പ്, രാജ്ഭവൻ, ബാഹോർ, കാലാപേട്ട് ആൻഡ് കാരക്കൽ സൌത്ത്. വൈൽ ഇറ്റ്സ് മേജർ റാലി, കോൺഗ്രസ് ഹാസ് വൺ ഓൺലി ഒസുഡു. വിത്ത് എ ക്ലിയർ മജോറിറ്റി, ദ എൻ ഡി എ ഇസ് പോയിസ്ഡ് ടു ഫോം ദ നെക്സ്റ്റ് ഗവൺമെന്റ് ഇൻ പുതുച്ചേരി. ബിബിൻ അസ്നാദ്, ആകാശവാണി ന്യൂസ്, പുതുച്ചേരി.
1: Actor turned politician Vijay's led Tamilraga Vetri Karagam or TVK is all set to create history in Tamil Nadu assembly election by emerging as the single largest party. TVK has won 85 seats and is leading on 22 seats so far out of 234 constituencies across the state. According to the Election Commission, ruling DMK Davide Muneta Karagam, led by Chief Minister M.K. Stalin, has won 41 seats and is leading in 18 seats, while its rival All India Anna Dravida Munnetra Kalagam, AIADMK, has won 32 seats and is leading in 15 seats. International Congress INC is ahead on 2 seats and it has won 3 seats. BJP, DMDK, CPI and AMMKMNKZ bagged 1 seat each. Among the key candidates,